ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 4ാം തീയതി വ്യാഴാഴ്ച. ഒരു സിനിമയിലെ ഗാനങ്ങൾ തുടർന്ന് അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീവിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി രംഗത്ത് നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഈ യാത്രാ ബോട്ടിന്റെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര വൈകുന്നേരം 3:30. എം വി രംഗത്ത് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് എം വി റാണി ചങ്ക നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര ആരംഭിക്കും. 22-ാം തീയതി, അതായത് ശനിയാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: Some cars are designed to blend in. Others are designed to be remembered. Meet the Maruti Suzuki Fronx with powerful 1.0-liter turbo booster engine. Fronx delivers performance that matches its bold SUV-inspired design. Already trusted by more than 4 lakh proud owners across India. Fronx is now available starting at just Rs. 6.85 lakh with exciting offers available at your nearest Nexa showroom. So, why follow the road when you can lead it? Visit your nearest Nexa showroom and experience the Maruti Suzuki Fronx right now.
2: Nexa.
3: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes, or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast, or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality, and community impact. Exciting prizes await. 50,000 rupees at the district

0: level, 2 lakh rupee at the UT level, and 5 lakh rupee at the national level. Celebrate your roots. Inspire the nation. Gems of India. Because every district has a story worth telling.
1: Do you play for the rush or do you play it smooth? Lead every play with the new Brezza, now available with the exciting turbo booster jet, refined K15C engine and underbody SCNG. With 5-star safety rating, superior performance and features like ventilated seats, new 10.1-inch infotainment screen with premium audio. Every road is your playground. The new Brezza, now available at an introductory starting price of Rs. 7.39 lakh. Book a test drive today at your nearest Maruti Suzuki Arena showroom.
2: പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന. ഗ്രാമനഗരങ്ങളിലെ പരമ്പരാഗത കൈത്തൊഴിലാളികളെയും കരകൗശല തൊഴിലാളികളെയും പിന്തുണയ്ക്കുന്നതിനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന. പരമ്പരാഗത കരകൗശലത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കരകൗശല വിദഗ്ധരെ സാമ്പത്തികമായി പിന്തുണയ്ക്കാനും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, കല, കരകൗശല വസ്തുക്കൾ എന്നിവയിലൂടെ പഴക്കമുള്ള പാരമ്പര്യങ്ങളും വൈവിധ്യമാർന്ന പൈതൃകവും നിലനിർത്താനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിക്കുന്നത്. ഇന്ത്യയുടെ പരമ്പരാഗത കലാരൂപങ്ങളെ പുനർനിർമ്മിക്കാനും കരകൗശല വിദഗ്ധരെ ശാക്തീകരിക്കാനും ഈ പദ്ധതി വഴി ലക്ഷ്യമിടുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് ഓഗസ്റ്റ് 20 സദ്ഭാവന ദിവസ്, അതായത് സൗഹാർദ്ദ ദിനമായി ആചരിക്കുന്നു. അഹിംസയിലൂടെയും പരസ്പര സ്നേഹത്തിലൂടെയും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുക, മനുഷ്യത്വവും സൗഹൃദവും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക, ജാതി മത ഭാഷാ വ്യത്യാസങ്ങൾ മറന്ന് ജനങ്ങൾ ഒത്തൊരുമയോടെ വർത്തിക്കുക എന്നിവയൊക്കെയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വ്യത്യസ്ത വിശ്വാസങ്ങളിലും ഭാഷകളിലും പെട്ട ആളുകൾക്കിടയിൽ ദേശീയ ഐക്യവും സാമുദായിക ഐക്യവും വളർത്തുക എന്നതാണ് സദ്ഭവന ദിവസിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇന്ത്യയിലെ എല്ലാ ജാതികളിലും വിഭാഗങ്ങളിലും വിശ്വാസങ്ങളിലും ഉൾപ്പെട്ട ആളുകൾക്കിടയിൽ ദീർഘകാല സമാധാനവും സാമുദായിക ഐക്യവും വളർത്തിയെടുക്കുന്നതിലൂടെ ദേശീയ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ ദിനം പരിശ്രമിക്കുന്നത്.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ്

അടക്കം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് ഒ ടി ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

കമൽ സംവിധാനം ചെയ്ത് 2002 പുറത്തിറങ്ങിയ ക്യാമ്പസ് പ്രണയകഥ പറഞ്ഞ മലയാളം ചലച്ചിത്രമാണ് നമ്മൾ. ഒരു സിനിമയിലെ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ ഇന്നും നമ്മൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി വിധു പ്രതാപും ജോത്സ്നയും ആലപിച്ച ഗാനം കേൾക്കാം.

ചിങ്കു അച്ചു സിനിമാസിന്റെ ബാനറിൽ ഡേവിഡ് കാച്ചപ്പള്ളി നിർമ്മിച്ച ഈ ചിത്രത്തിലെ കഥയും എല്ലാ ഗാനങ്ങളും യുവാക്കൾക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിത്രത്തിന്റെ തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് കലവൂർ രവികുമാറാണ്. ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാകാം

നമ്മൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങൾക്കും സംഗീതം പകർന്നത് മോഹൻ സിതാരിയാണ്. ഇനി എം ജി ശ്രീകുമാറും രാജേഷ് വിജയും ചേർന്നാലപിച്ച ഗാനം കേൾക്കാം.

0: കരിമഷി ഇട്ട കറുത്ത കണ്ണിലെ കുറുമ്പു നോട്ടങ്ങൾ അടിച്ചെടുത്തിടും രാക്ഷസി രാക്ഷസി രാക്ഷസി.
1: നടൻ രാഘവന്റെ മകൻ ജിഷ്ണുവും സംവിധായകൻ ഭരതന്റെയും നടി കെ പി എസ് സി ലളിതയുടെയും മകൻ സിദ്ധാർത്ഥും നായകന്മാരായി അരങ്ങേറ്റം കുറിച്ച ചലച്ചിത്രമാണ് നമ്മൾ. അതുപോലെ തന്നെ നടി ഭാവനയുടെ ആദ്യ ചലച്ചിത്രം കൂടിയാണ് ഈ ചിത്രം. അടുത്തതായി അഫ്സലും കൂട്ടരും ആലപിച്ച ഗാനമാകാം.

ഒരു സിനിമയിലെ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ നമ്മൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. മലയാളം പരിപാടി ഇന്ന് ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ ആർ.